മകള് ഭക്തനങ്കിലെ വന്ന് ധൈര്യം വേണ്ടല്ലേ യശോദെ, ഈത്തനായിട്ട് അയിനോന്ന് മഞ്ഞപ്പുള്ളി നിക്കല് നനതാൽ അഞ്ച് ആവുന്നിലൊക്കെ ഞാൻ തൂപ്പേ നനകളും കട്ടി പത്വേന്ന് അഞ്ചാത് പോലെ വേണ്ടത് അകലിന് സമാധാനം അളത്തത് ആ പുഞ്ഞോളിക്കലും അത്ത കടപ്പുടി അളകി കടപ്പുടുത്തു നന മേഖലണ് ഇഞ്ചന്റെ പുട്ടിയുടെ സാധ്യജി സലിക കുറഞ്ഞോ ഹെച്ചുകയാണ് കൊണ്ടാട് ജാസ്തിയാണ് ഈ ജോക്കിലേക്ക് അഞ്ചാത് ഈ ജോക്കിലും അത് ബസ്റ്റർ ദീവോടും കുറുതകള പഞ്ഞ സുരുമല തീരത്ത അഞ്ചാത് പാത്തോന്ന് പോത് ധര ധര ധര ധര വൈത്തോന്ന് പോയാലേക്ക്.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുല്ലേ, നിക്കുൽ കേണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കു.

ദാദൈസ്മയാതു പോണ്ടു ബായങ്കാലാന്ന് പണ്ടിന് മാത്രം യശോദേ കൃഷ്ണെ അപ്പകനെ ബായങ്കാതു ഉണ്ടെ ഒഞ്ചി നെല്ലിത കായല ഉന്തിയറ ജാഗ്യാന്നാഥമല്ല ബായി കൃഷ്ണ എല്ലി ബാലത ബായത്ത ഒഞ്ചി നെല്ലിക്കായില സരിയായിട്ട് ഉണ്ടത് അഞ്ചിത്തിന ആ ബായിഡ് ആ യശോദെ തൂയിനഞ്ചിന എഞ്ചിന ബായ്ദുലായിത കത്തലെ പൂര ഫിതൈ ഉളൈ പൂര ബൊൽപ്പാത്തുണ്ട് യശോദെ കത്തലെടുള്ളത് ആ ബൊൽപ്പുടു മൂജി ലോകനെ തോജൊന്നുണ്ടിക ലോക ലോകാന്തരുളെ തോജൊന്നുണ്ടു അയിത്തെ എഴുട്ട് ഗോകുല

0: ഏക്കെ സുഗിപ്പു അഞ്ചനെ ദുനിപ്പു മൽത്തിനക്കുലു പ്രശാന്ത് റായ് പുത്തൂരു രചന ചിത്കൽ ഭാസ്കർ റായ് കുക്കുവള്ളി മദ്ദലടി സഹകാര കൊർണാറ് ദേവാനന്ദ ഭട്ട് ദുംബുദയഗ്ഗെ എല്ലത് തുളുപ്രസാരുടു ആത്തിനേട്ട കേനൊന്ദുപുള്ളി റേഡിയോ സാരംഗനോട് 7.8 FM ഉന്തു രംഗ് രംഗ് ദ ബദുക്ക്
1: കേൾത്തിരുന്നു റേഡിയോ സാരംഗ് 107.8 FM.